0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിനെ 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ യു ശ്രീനിവാസ്, യു രാജേഷ് എന്നിവർ അവതരിപ്പിക്കുന്ന മാൻഡലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം തിരുവാരൂർ ഭക്തവത്സലം, ഖടം ഇ എം സുബ്രഹ്മണ്യം, ഗെഞ്ചിറ വി നാഗരാജൻ, മുഖർശംഖ് ശ്രീരംഗം കണ്ണൻ. ആദ്യം കനകാംഗി രാഗത്തിൽ ശ്രീഗണനാഥം എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ശ്രീഗണനാഥം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കനകാംഗി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ശ്രീഗണനാഥം, എ കോമ്പോസിഷൻ ബൈ സെയിന്റ് ത്യാഗരാജ ഇൻ ദ രാഗ് കനകാംഗി സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി കലാനിധി രാഗത്തിൽ ചിന്നനാടന എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം, ത്യാഗരാജ സ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ബൈ സെയിന്റ് ത്യാഗരാജ, ചിന്നനാടന ഇൻ ദ രാഗ് കലാനിധി സെറ്റ് ടു ആദിതാൾ.

0: പാപനാശം ശിവൻ രചിച്ച പാർവതീ നായകനെ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഷൺമുഖപ്രിയ, ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു പാർവതീ നായകനെ, എ കോമ്പോസിഷൻ ബൈ പാപനാശം ശിവൻ, ഇൻ ദ രാഗ് ഷൺമുഖപ്രിയ, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി മധ്യമാവതി രാഗത്തിൽ അല കല്ലല എന്ന കീർത്തനം കേൾക്കാം. രൂപക താളം ത്യാഗരാജസ്വാമികൾ, കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ബൈ സെയിം ത്യാഗരാജ. അലകല്ലല ഇൻ ദ രാഗ് മധ്യമാവതി, സെറ്റ് ടു രൂപക് താൾ.

0: മധ്യമാവതി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച അല കല്ലല എന്ന കീർത്തനമാണ് കേട്ടത്. രൂപക താളം.
1: യു വർ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ ബൈ സെയിന്റ് ത്യാഗരാജ. അല കല്ലല എന്റെ രാഗ് മധ്യമാവതി സെറ്റ് ടു രൂപക് താൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യു ശ്രീനിവാസ്, യു രാജേഷ് എന്നിവർ അവതരിപ്പിക്കുന്ന മാൻഡലിൻ കച്ചേരി. മൃദംഗം തിരുവാരൂർ ഭക്തവത്സലം, ഖടം ഇ.എം. സുബ്രഹ്മണ്യം, ഗഞ്ചിറ വി. നാഗരാജൻ, മുഖർശംഖ് ശ്രീരംഗം കണ്ണൻ. ഇനി കാംബോജി രാഗത്തിൽ ഓ രംഗശായി എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to a mandolin duet concert by യു ശ്രീനിവാസ് ആൻഡ് യു രാജേഷ്. ദ ആർ അക്കംപനീഡ് ഓൺ ദ മൃദംഗം ബൈ തിരുവാരൂർ ഭക്തവത്സലം, ഓൺ ദ ഖടം ബൈ ഇ.എം. സുബ്രഹ്മണ്യം, ഓൺ ദ ഗഞ്ചിറ ബൈ വി. നാഗരാജൻ ആൻഡ് ഓൺ ദ മോർസിംഗ് ബൈ ശ്രീരംഗം കണ്ണൻ. ദ കണ്ടിന്യൂ വിത്ത് ഓ രംഗശായി, എ കോമ്പോസിഷൻ ബൈ സെയിന്റ് ത്യാഗരാജ, ഇൻ ദ രാഗ് കാംബോജി, സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ഓ രംഗശായി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാംബോജി, ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ഓ രംഗശായി, എ കോമ്പോസിഷൻ ബൈ സെയിന്റ് ത്യാഗരാജ ഇൻ ദ രാഗ് കാംബോജി സെറ്റ് ടു ആദ്യ താൾ.
0: ഇനി സിന്ധു ഭൈരവി രാഗത്തിൽ ചന്ദ്രശേഖര എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ആനൈ വൈദ്യനാഥ അയ്യർ കൃതി.
1: നെക്സ്റ്റ് ഇസ് ചന്ദ്രശേഖര, എ കോമ്പോസിഷൻ ബൈ ആനൈ വൈദ്യനാഥ അയ്യർ ഇൻ ദ രാഗ് സിന്ധു ഭൈരവി സെറ്റ് ടു ആദിതാൾ.

0: ആനൈ വൈദ്യനാഥ അയ്യർ രചിച്ച ചന്ദ്രശേഖര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സിന്ധു ഭൈരവി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ചന്ദ്രശേഖര, എ കോമ്പോസിഷൻ ബൈ ആനൈ വൈദ്യനാഥ അയ്യർ, ഇൻ ദ രാഗ് സിന്ധു ഭൈരവി, സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ചിഹ്നം ശിറുകിളിയെ എന്നാരംഭിക്കുന്ന രാഗമാലിക കേൾക്കാം. ആദിതാളം തിശ്രനട, സുബ്രഹ്മണ്യ ഭാരതി കൃതി.
1: ദി കൺക്ലൂഡ് വിത്ത് എ രാഗമാലിക ബൈ സുബ്രഹ്മണ്യ ഭാരതി. ചിഹ്നം ശിറുകിളിയെ, സെറ്റ് ടു ആദിതാൾ തിശ്രനട.

0: സുബ്രഹ്മണ്യ ഭാരതി രചിച്ച ചിന്നം ശിറുകിളിയെ എന്ന രാഗമാലികയാണ് കേട്ടത്. ആദിതാളം തിശ്രനട.
1: യു വർ ലിസ്ണിംഗ് ടു എ രാഗമാലിക ബൈ സുബ്രഹ്മണ്യ ഭാരതി. ചിന്നം ശിറുകിളിയെ, സെറ്റ് ടു, ആദിതാൾ, തിശ്രനട.
0: ഇതുവരെ കേട്ടത് യു ശ്രീനിവാസ്, യു രാജേഷ് എന്നിവർ അവതരിപ്പിച്ച മാൻഡലിൻ കച്ചേരി. മൃദംഗം തിരുവാരൂർ ഭക്തവത്സലം. ഖടം ഇ എം സുബ്രഹ്മണ്യം. ഗഞ്ചിറ വി നാഗരാജൻ. മുഖർശംഖ് ശ്രീരംഗം കണ്ണൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു എ മാൻഡലിൻ ഡുവറ്റ് കോൺസേർട്ട് ബൈ യു ശ്രീനിവാസ് ആൻഡ് യു രാജേഷ്. ദേവർ അക്കംപനീഡ് ഓൺ ദ മൃദംഗം ബൈ തിരുവാരൂർ ഭക്തവത്സലം, ഓൺ ദ ഖടം ബൈ ഇ എം സുബ്രഹ്മണ്യം, ഓൺ ദ ഗഞ്ചിറ ബൈ വി നാഗരാജൻ, ആൻഡ് ഓൺ ദ മോർസിംഗ് ബൈ ശ്രീരംഗം കണ്ണൻ. This program was brought to you by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം.

0: വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ. ജയ ജയ ഗോകുല എന്നാരംഭിക്കുന്ന രാഗമാലിക രൂപകതാളം.
1: This is Ragam 24/7 DTH anytime Indian music. Listen to Narayana Teerthar Tarangam by Shri Tiruppundruthi Vengadeshan. He is accompanied on the violin by Shri S R Mahadeva Sharma and on the mridangam by Shri Nanjil AR Arul. He begins his vocal recital with the Ragamalika Jaya Jaya Gokula set to Rupakathalam.
2: Jaya

0: അടുത്തതായി പന്തുവരാളി രാഗത്തിൽ കലയദ ഗോപി ആദിതാളം.
1: കണ്ടിന്യൂയിങ് ഹിസ് വോക്കൽ റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് കലയദ ഗോപി ഇൻ ദ രാഗം പന്തുവരാളി സെറ്റ് ടു ആദിതാളം.

0: ഇനി ജോൺപുരി രാഗത്തിൽ ഏഹിമുദം എന്ന് തുടങ്ങുന്നു ആദ്യ താളം.
1: Now listen to യേഹിമുദം എന്ന രാഗം ജോൺപുരി, സെറ്റ് ടു ആദിതാളം.

0: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥർ തരംഗം വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ മൃദംഗം ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ ഇനി ദ്രക്ഷ്യാമി ഗോകുല നിലയം എന്ന് തുടങ്ങുന്നു രാഗം മധ്യമാവധി ആദിതാളം
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Narayana Tirthar Tarangam by Shri Tirupunduruthi Venkateshan. He is accompanied on the violin by Shri S.R. Mahadeva Sharma and on the mridangam by Shri Nanjil A.R. Arul. Next is Drakshyami Gokula Nilayam in the Ragam Madhyamavadi set to Adi Dalam.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ തിരുപ്പുന്തുരത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥ തരംഗം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്റ്റിംഗ് ടു നാരായണ തീർത്ഥ തരംഗം ബൈ ശ്രീ തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ. Accompanying artist was Shri S. R. Mahadeva Sharma on the violin and Shri Nanjil A. R. Arul on the mridangam. This program was brought to you by Akashwani Thiruvananthapuram, Furagam 24/7 DTH, anytime Indian music.

ഇനി മരുഗേലര ത്യാഗരാജർ കീർത്തനൈ ജയന്തശ്രീ രാഗം ആദിതാളം. ലിസൺ നൗ ടു മരുഗേലര, സെയിന്റ് ത്യാഗരാജാസ് കോമ്പോസിഷൻ ഇൻ രാഗ് ജയന്തശ്രീ, സെറ്റ് ടു ആദിതാളം.

സുരകച്ചേരിക്കേൾക്കാം. കൂടെ വായിച്ചത് ഒ കെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ തവിൽ. നവ് വി ബ്രിങ് യു എ നാഗസ്വരം റിസൈറ്റൽ ബൈ ഒരുമനയൂർ ഒ കെ ഗോപി. ഹി ഈസ് അക്കമിനിഡ് ബൈ ഒ കെ സുബ്രഹ്മണ്യം. വി ജി വേണുഗോപാൽ ഓൺ തവിൽ. സിദ്ധി വിനായകം മോഹനകല്യാണി രാഗത്തിൽ മുത്തയ്യ ഭാഗവതരുടെ കൃതി ആദിത്താളം. ഫസ്റ്റ് കോമ്പോസിഷൻ ഈസ് സിദ്ധി വിനായകം ഇൻ മോഹനകല്യാണി രാഗം കോമ്പോസിഷൻ ബൈ മുത്തയ്യ ഭാഗവതർ ആദിത്താളം.

വേണുഗാനലോചനി, കേദാരഗൗള രാഗം, രൂപകതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് വേണുഗാനലോചനി, കേദാരഗൗള രാഗം, രൂപകതാളം, കോമ്പോസിഷൻ ബൈ ത്യാഗരാജകൃതി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുമനയൂർ ഓകെ ഗോപിയുടെ നാഗസ്വര കച്ചേരി. കൂടെ വായിച്ചത് ഓകെ സുബ്രഹ്മണ്യൻ, വി ജി വേണുഗോപാൽ തവിൽ. യു ആർ ലിസണിംഗ് ടു എ നാഗസ്വര റിസൈറ്റൽ ബൈ ഓകെ ഗോപി. ഹി ഈസ് അക്കമ്പനീഡ് ബൈ ഓകെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ ഓൺ തവിൽ. ശ്രീകൃഷ്ണം ഭജമാനസ, തോടിരാഗം, ആദിത്താളം, മുത്തു.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഒരുമനയൂർ ഒ കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി. കൂടെ വായിച്ചത് ഒ കെ സുബ്രഹ്മണ്യൻ, വി ജി വേണുഗോപാൽ തവിൽ. യു ആർ ലിസണിംഗ് ടു എ നാഗസ്വര റിസൈറ്റൽ ബൈ ഒരുമനയൂർ ഒ കെ ഗോപി. ഹിസ് കോ ആർട്ടിസ്റ്റ് വാസ് ഒ കെ സുബ്രഹ്മണ്യൻ ആൻഡ് ഓൺ തവിൽ വി ജി വേണുഗോപാൽ. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.